0: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ planetaudio.org.nz/malayalamfm.
1: Need a break? Join Mariska and Kara for Two Sugars. Conversations over coffee. Wednesday afternoons at 3:55 on 104.6 Planet FM. Or listen anytime. planetaudio.org.nz

0: if you're enrolled to vote and we have your email or mobile number, you'll get a reminder email or text from our team soon.
1: Just check your details are correct by 25 October and you're good to go. Brought to you by the Electoral Commission.
2: Vibe FM 104.6. Hey, we're the Ella Vibe on Take Off Thursday. Take Off Thursday. Take Off Thursday.
3: ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് സുപ്രഭാതം അങ്ങനെ സമയം കൃത്യം 7 മണി ആയിരിക്കാണ് കൊടുങ്ങാൻ ടാനിയ ദിസ് ഇസ് വൈബ് എഫ് എം 104.6 ഇവിടെ എല്ലാം വൈബാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളുടെ പുതിയ ഒരു വ്യാഴാഴ്ചയിലേക്കായിരിക്കും തോന്നുന്നു നമ്മുടെ ഈ ഒരു മാസത്തെ പുതിയ മാസത്തിലെ പുതിയ ഒരു ആദ്യത്തെ വ്യാഴാഴ്ചയിലേക്ക് നമ്മൾ ഇതാ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് വീക്കെൻഡും ഇതാ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. സോ എന്തൊക്കെയാണ് വീക്കെൻഡ് പരിപാടികൾ? ആൻഡ് വീക്കെൻഡ് പരിപാടികളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതാ ഈ ഒരു ദിവസം കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ കുറെ പാട്ടുകളും ഉണ്ട്. ആദ്യത്തെ ട്രാക്കിലേക്ക് പോയി വരാം കേട്ടോ.

0: ബ്രേക്ക്ഫാസ്റ്റിന് ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും ബുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 027-522-8838.
1: Salim Hasan's Kings Park, 35 Hobson Street, Auckland, CBD. 5FM, 104.6. ഇവിടെ എല്ലാം 5 ആണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
0: വിസ ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
1: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും 2 ആഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
0: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
1: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 02118008093. Take off Thursday. Take off Thursday.
3: Yes, yes, yes. ഇനിയും നിങ്ങളുടെ ക്ഷമ ഞാൻ പരീക്ഷിക്കുന്നില്ല. ഐ ആം ഗെയിമിനുള്ള ടിക്കറ്റിനുള്ള ബാക്കി ക്രൈറ്റീരിയസ് ഞാൻ ദാ ഇപ്പൊ പറയാട്ടോ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. നമ്മൾ എങ്ങനെയാണോ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ ആസ്വദിച്ച് തിയേറ്ററിൽ കണ്ടത്, അതേപോലെ ഇതേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റുമായി പോയിരുന്ന ഐ ആം ഗെയിമും ദാ കാണാവുന്നതാണ്. ഇന്നാണ് പടം റിലീസ് ആവുന്നത്. യെസ്, അപ്പോ ഐ ആം ഗെയിം എന്നുള്ള മൂവി ശരിക്കും ഒരു ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് വരുന്നത്. കുറേ നാളിന് ശേഷമാണ് ഒരു DQ ഓറിയന്റഡ് പടം മലയാളത്തിൽ തന്നെ ദാ ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഫാൻസ് അസോസിയേഷനും അല്ലാതെ അസോസിയേഷനിലൊന്നുമില്ലാത്ത ഫാൻസുകളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോ നമ്മൾ ഈ ഫ്രീ ടിക്കറ്റ് വിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ദാ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദാ ഈ ഷോ ഒരു 1 മിനിറ്റിൽ താഴെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുക. നമ്മുടെ 2 മണിക്കൂറാണ് നമ്മുടെ ഷോ. രാവിലെ 7 മണി തൊട്ട് 9 മണി വരെയാണ് നമ്മുടെ ഷോ ടൈം. ഈ സമയത്ത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ദേ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വണ്ടിയൊക്കെ ഒതുക്കുക, സമയം കിട്ടുന്ന പോലെ എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബയോയിൽ കയറിയാൽ നമുക്ക് ഷോ ലിങ്ക്സ് കിട്ടും, അതെടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കേൾക്കുന്നതിന്റെ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് സ്റ്റോറിയിൽ നമ്മളുടെ പേജ് YBFM 104.6 എന്നുള്ള പേജ് മെൻഷൻ ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക, എന്നിട്ട് DM ചെയ്യുക. ഇത്ര മാത്രം ചെയ്താൽ മതി, നമ്മൾ 5 വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. 5 വിന്നേഴ്സ് വിത്ത് എ പ്രൈസ് ഓഫ് 5 ഡബിൾ പാസസ്. സോ ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ ന്യൂസിലാൻഡ്, ന്യൂസിലാൻഡ് വൈഡ് ആയിട്ടാണ് നമ്മൾ ദാ ഈ ഒരു ടിക്കറ്റ് എല്ലാവർക്കും തരാൻ പോകുന്നത്. സോ മിസ്സാക്കണ്ട, വേഗം നമ്മളുടെ വൈബ് FM ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് പേജും ഫോളോ ചെയ്തോളൂ. അപ്പൊ സമയം കളയണ്ട, വേഗം വേഗം ആവട്ടെ. നിങ്ങൾ വീഡിയോ എടുക്കുക, സ്റ്റോറി ഇടുക, നമ്മളുടെ പേജ് മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇടുക, DM ചെയ്യുക. അത്ര മാത്രം മതി നിങ്ങളിൽ നിന്ന് സെലക്ട് ആക്കുന്ന 5 പേർക്ക് 5 ഡബിൾ പാസസ് ആണ് നമ്മൾ ഐ ആം ഗെയിമിന്റെ തരാൻ പോകുന്നത്. സോ എൻജോയ് ദ ഫിലിം.

0: talk about the culture. We play it.
1: Vibe FM 104.6. ഇവിടെയുള്ള വൈബ് ആണ്.
2: വീട് വാങ്ങാന്ന് വിചാരിച്ചു, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്ററിട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിന്റെ അടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകളുണ്ടെന്നോ, അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണോ? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ ആണ്, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ എക്സ്പെർട്ട് അഡ്വൈസ്.
3: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
2: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
3: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
0: Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്.
4: ടേക്ക് ഓഫ് തേഴ്സ്ഡേ. ടേക്ക് ഓഫ് തേഴ്സ്ഡേ.
5: ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെഗ്മെന്റിനായിട്ടുള്ള ടൈമാണ്. യെസ്, നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവുന്ന ടൈം ദാ എത്തിയിരിക്കുകയാണ്. കൂടെ ഞാൻ ടോണിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. ആൻഡ് ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
6: ഹായ്, എന്റെ പേര് ലിജു. എനിക്ക് എന്റെ നാട്ടിലെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത്. ഫ്രണ്ട്സ് മോബിൻ, കവിത ആൻഡ് അലോക്, അവർക്ക് വേണ്ടിയാണ് ഈ പാട്ട്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. ഒന്നുമില്ല, ഞാൻ കുപ്പി കൊണ്ടുവരുന്ന പ്രതീക്ഷയാണ് അവരിയിരിക്കുന്നത്. ഓക്കെ, ഏതായാലും ഞാനൊരു വരവ് വരും. എന്നെ കൂട്ടാതെ ഓണം ആഘോഷിച്ചു, സദ്യ കഴിച്ച്, പപ്പടം പാലടപ്രഥമെല്ലാം പൊടിച്ചിട്ട് കഴിക്കുന്നൊക്കെ സ്റ്റേറ്റസ് ഇട്ട് എന്നെ കൊതിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കുപ്പിയുടെ ഫോട്ടോ അയച്ച് കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നാട്ടിൽ വരുമ്പോ എല്ലാരും ഒന്ന് കാണാം. അതുവരെ ഈ പാട്ട് കേട്ട് എന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഹാപ്പി ഓണം.

0: about the culture. We play it.
1: Vibe FM 104.6. ഇവിടെയെല്ലാം വൈബ് ആണ്. നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.

0: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
0: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
2: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
3: 5FM 104.6. ഇവിടെയെല്ലാം വൈബാണ്.
4: അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
5: ഫിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
4: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
5: എല്ലാതരം വിസകൾക്കും എംപ്ലോയ് അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
4: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 0211-800-893. 5FM 104.6. Hey, we're the Ella Vibana.
6: Take off Thursday.
7: Take off Thursday.
6: Take off Thursday.
8: അങ്ങനെ നമ്മൾ ഡേ പാട്ടൊക്കെ കേട്ട് സെറ്റായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അങ്ങനെ പുതിയൊരു വീക്കെൻഡ് ഇതാ എത്തിയിരിക്കുകയാണ്. നമ്മൾ പുതിയൊരു മാസത്തിലേക്കും കടന്നിരിക്കുകയാണ്. പുതിയ ശീലങ്ങൾ വരട്ടെ, പുതിയ പുതിയ നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കട്ടെ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. സോ ദാ ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ ടേക്ക് ഓഫ് തേഴ്സ്ഡേ ഒന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള സമയം ദേ എത്തിയിട്ടുണ്ട്. ആൻഡ് അതിനു മുമ്പ് നമ്മുടെ വിത്ത് ലവ് ഒരു പാട്ട് വീണ്ടും വെയിറ്റിംഗ് ആണ്. വിത്ത് ലവ് ഒരു പാട്ട് കേട്ടിട്ട് ദാ ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി പാട്ടുകൾ ദാ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ആർക്കാണ് പാട്ട് വേണ്ടത്, ഏത് പാട്ടാണ് വേണ്ടത് എന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി. സോ എല്ലാം ഒരു പാട്ടിനുള്ള സമയമാണ്.
9: ഹായ് ടാനിയ, എന്റെ പേര് ചിത്ര എന്നാണ്. എന്റെ കുഞ്ഞിലെയൊക്കെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ശരിയാ, ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് മടിയാണ്, ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാനൊക്കെ. അപ്പൊ ഞാൻ കഴിക്കുന്ന തന്നെ ഒരു പാട്ട് കേൾക്കുമ്പോഴാണ്. ആ പാട്ട് ടിവിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ കണ്ണ് വേറെ എവിടേക്കും പോകില്ല, അതിന്റെ മുമ്പിൽ തന്നെ ആയിരിക്കും ആ പാട്ട്. പച്ചക്കറിക്കായി തട്ടിൽ എന്ന് പറഞ്ഞ എം ജെ ശ്രീമാർ പാടുന്ന ജയറാമിന്റെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞേ. അതിനുശേഷം ഇപ്പൊ എനിക്ക് രണ്ട് മക്കളാണ്, മൂത്ത മോൻ തേജസ്, മോളുണ്ട്, മോള് നേഹൽ. അപ്പൊ എന്റെ മോനെ സംബന്ധിച്ച് അവൻ 5 വയസ്സായി. അവൻ ഈ പറഞ്ഞ പോലെ അവന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്നറിയില്ല, അവൻ ആ പാട്ട്, ഈ പച്ചക്കറിക്കായ തട്ടിൽ നിന്നുള്ള പാട്ട് കേട്ടാ അവന് ഭയങ്കര സന്തോഷമാണ്. അവൻ അത് കേട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, അയ്യോ എനിക്കും അങ്ങനെ തന്നെയായിരുന്നല്ലോ, എന്റെ മോനും അങ്ങനെ തന്നെയാണ്, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോ അതുകൊണ്ട് ഞാൻ എന്റെ മോന് വേണ്ടിയിട്ട്, തേജസ് എന്നാണ് അവന്റെ പേര്, തേജു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ എന്റെ മോന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എം ജെ ശ്രീമാർ പാടുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ പാട്ടാണ് എനിക്കെന്ന് എന്റെ മോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്.